0: 105 ഉച്ചമണി ഗഹേർട്സ് എഫ് എം റിൻബോ മകളെ പിന്നെ ഏകദാത് കരിയാവോ ഫോൺ ഇൻ ഹലോ ചിത്രഞ്ജൻ കരിയാവളി പോയാ ആമച്ച ഖേണാക് ആമച്ച ബറോബർ യാ ഖേണാക് കോൺ കോൾ രസാത് ഹലോ
1: ഹലോ
0: നമസ്കാർ
1: നമസ്കാർ
0: സർ തുമച്ചെ നാവ സാങ്താത് എക്ദാ
1: സാങ്താൻ
0: യെസ് അപ്കോ സാ സാ യെസ് സോ ആയിസ് ഖൈച്ചെ ഗീത് ദിയോ തുമ്കാ
1: യാരാനാ പിത്തെ
0: ഓക്കെ ആനി ഹെ ഗീത് തുമി കോണാക് ഡെഡിക്കേറ്റ് കുർപാക് സുത്താത് देव बरे करून सतन बाब रेग्युलरली आमकां कॉल केल्ल्या बद्दल यारा ना फिल्मा खातीर हें गीत किशोर कुमार हांचो स्वर